What's up, Thrissur? This is me, your Swandan Kutti RJ Sari, on my Radio 90 FM. കേട്ടറിന് കൂട്ടുകൂടാം. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണല്ലേ തൃശ്ശൂർ പൂരവും ഇലഞ്ഞിത്തറ ചെണ്ടമേളവും കുടമാറ്റവും ഒക്കെ. യെസ്, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മളിന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ കാണുന്ന കേരളത്തിൻ്റെ പിന്നിലെ ദ റിയൽ കേരള സ്റ്റോറി. കീപ് ഓൺ ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. നിങ്ങൾക്കൊപ്പം ഉള്ളത് കുട്ടി ആർ ജെ സെറിൻ ഓൺ ആർ ജെ കിടാവ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ബാക്ക് ഗായ്സ്. നിങ്ങൾക്കൊപ്പം മൈ റേഡിയോ 90 FM-ൽ കുട്ടി ആർജി സെറീൻ ആണ്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ അവർ SMS ക്വസ്റ്റ്യൻ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾ പറയണേ.
1: അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കാൻ തള്ളക്കിയത് വേണ്ടാന്ന്. എടാ, അത് സെന്നോന്റെ സഹോദരിയുടെ മുറിയ മര്യാദയ ആൽവ.
2: അയ്യോ, ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്.
1: നിന്റെ നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ.
2: ഓ,
1: അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമീലക്ക് നേരെ മറിച്ച എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം.
2: കമീലാരിയുടെ റൂമേ
1: കമീലാരിയോ കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. എപ്പോഴും ഇല്ല, നീ ഒന്ന് ചെന്ന് നോക്ക്.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് അയക്കണേ. നിങ്ങൾ ഉത്തരങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. കുറച്ച് പാട്ടുകൾ ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മീ ആർജെ സെറീൻ ഓൺ ആർജെ കിടാവ്. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് തൃശൂർ. സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്ക് ശേഷം നിങ്ങൾക്കൊപ്പം മൈ റേഡിയോ 90 FM-ൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ സെറി. നമ്മളിപ്പോൾ കാണുന്ന സംസ്കാര സമ്പന്നമായ ജാതി മതഭേദമന്യേ എല്ലാ മതവിഭാഗങ്ങളും ചേർത്ത് പിടിക്കുന്ന കേരളത്തിന്റെ പിന്നിലെ സൂപ്പർ ഹീറോസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, കുര്യാക്കോ സേലിയാസ് ചാവ്ര, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മോഡേൺ തൃശ്ശൂരിൻ്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. നമ്മുടെ പ്രാഞ്ചേട്ടം പറയണ പോലെ നമ്മുടെ പൂരങ്ങളുടെ പൂരായ തൃശ്ശൂർ പൂരം തുടങ്ങിയതും ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂരിൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. സ്റ്റേ ട്യൂൺഡ്. ആർ ജെ കിടാവിൽ നിങ്ങൾക്കൊപ്പം ദിസ് ഇസ് മീ കുട്ടി ആർ ജെ സെറീൻ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം തൃശൂർ. വീണ്ടും നിങ്ങൾക്കൊപ്പം മൈ റേഡിയോ 90 FM-ലുള്ളത് കുട്ടിയാർജി സെറീനാണ്. ഞാൻ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു, നമ്മൾ കേരളീയർ സംസ്കാരത്തിലും വൈവിധ്യത്തിലും എത്ര സമ്പന്നരാണല്ലേ. 2000 വർഷം പഴക്കമുള്ള വേൾഡ്സ് ഓൾഡസ്റ്റ് കണ്ടിന്യൂയിങ് തിയേറ്ററായ കൂടിയാട്ടത്തിൻ്റെ നാടാണ് കേരളം. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, പടയണി, മാർഗംകളി, ഒപ്പന, തഫ്മുട്ട്, കളരിപ്പയറ്റ്, അങ്ങനെ 50-ൽ അധികം കലാരൂപങ്ങൾ സ്വന്തമായുള്ള ഗോഡ്സ് ഓൺ കൺട്രി. ഏതൊരു കാര്യം വന്നാലും ആഘോഷമോ പ്രശ്നമോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം മറന്ന് ഒരുമയോട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നാട്. നമ്മുടെ ഒരുമയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പൂരം തന്നെയാണ് അല്ലേ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. This is me, RJ Sareen, on my radio 90 FM. Ketarne kootudam. You guys are listening to your favorite show, RJ Kidav. Yeah, yeah, yeah.

എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ആൻഡ് ദിസ് ഇസ് മീ, കുട്ടി ആർ ജെ സെറീൻ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് ആയ ചെർമാൻ ജുമാ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ

ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. AD 629 ചേരമാൻ നിർമ്മിക്കപ്പെട്ടത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ഇടങ്ങളിലൊന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ ശിഷ്യൻ തോമസ് കപ്പലിറങ്ങിയത് അഴീക്കോട് തീരത്താണ്. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഇതെല്ലാം നമ്മുടെ തൃശ്ശൂരിന്റെ മതസൗഹാർദ്ദത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഏറ്റവും വലിയ അടയാളമാണ്. ഇനിയും നമുക്ക് നമ്മുടെ ഈ ചരിത്ര വഴികളിലൂടെ കുറച്ചുകൂടി സഞ്ചരിക്കാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് നല്ലൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ആർജെ കിടാവിൽ, ദിസ് ഇസ് മീ കുട്ടി ആർജെ സെറീൻ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. വീണ്ടും നിങ്ങൾക്കൊപ്പം കുട്ടിയാർജി സെറീനാണ്. നിങ്ങൾക്കറിയോ, ഇന്നത്തെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ വെല്ലുന്ന ഒരു തുറമുഖം പണ്ട് നമ്മുടെ തൃശ്ശൂരും ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുസ്രീസ് ഹെറിറ്റേജ് പോർട്ട്. ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഹബ് ആയിരുന്നു. റോമൻസ്, ഗ്രീക്സ്, ഈജിപ്ഷ്യൻസ് അങ്ങനെ ഒരുപാട് പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കപ്പൽ കയറി നമ്മുടെ നാടൻ കുരുമുളകും സ്പൈസസും വാങ്ങാൻ വന്നിരുന്നു. അന്നത്തെ ഗ്ലോബൽ സ്പൈസ് ട്രേഡിന്റെ മെയിൻ സെന്റർ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. AD 1341 മഹാപ്രളയം നമ്മുടെ മുസ്രീസ് തുറമുഖത്തെ മുഴുവനായി ഇല്ലാതാക്കി. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിനു മുമ്പ് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ആർജി കിടാവിൽ. ദിസ് ഇസ് മീ കുട്ടി ആർജി സെറീൻ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 9 FM. വീണ്ടും നിങ്ങൾക്കൊപ്പം കുട്ടിയാർ ജെസറീനാണ്. 10ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠമാണ് ചരിത്രം രചിച്ച നാടകം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ആറ്റം ബോംബ് നാടകത്തിന് കെ കേളപ്പൻ രചിച്ച അവതാരികയാണ് പാഠഭാഗം. പണ്ടുകാലത്ത് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ശൈശവ വിവാഹം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യ നിഷേധം എന്നിവയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് ഈ നാടകം. 1929 ഡിസംബർ 24 തൃശൂരിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. കേരള നവോത്ഥാന ചരിത്രത്തിൽ ഒരു രാത്രിയിലെ നാടകാവതരണം കൊണ്ട് വലിയൊരു സമുദായ പരിവർത്തനത്തിന് വഴിതെളിയിച്ച വിപ്ലവകരമായ കൃതിയാണിത്. അന്തർജനങ്ങളെ മറക്കുടയിൽ നിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞു. കലയും സാഹിത്യവും വിനോദത്തിന് മാത്രമല്ല, മറിച്ച് അവയ്ക്ക് സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള വലിയ ശക്തിയുണ്ടെന്ന് ഈ പാഠത്തിലൂടെ വ്യക്തമാകുന്നു. ഒരു ജനതയെ ഉണർത്താൻ നാടക പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്ന് കെ കേളപ്പൻ തന്റെ വാക്കുകളിലൂടെ ഇതിൽ സമർത്ഥിക്കുന്നു. ഇനിയും ചരിത്രപരമായ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. Keep on listening. RJ Kidavil. This is me, RJ Sareen, on my radio 90 FM. Keterna Kootukodam.

ஏட்டுனம் லவ் லஸ்ட் டபுள் கஷ்டப்படாடிட்டுனம்.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. വീണ്ടും നിങ്ങൾക്കൊപ്പം കുട്ടിയാർജി സെറീനാണ്. നമുക്കിനി കേരളത്തിലെ സാഹിത്യകാരന്മാരെ പരിചയപ്പെട്ടാലോ. തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനെ ജനപ്രിയമാക്കിയ ലെജൻഡ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മലയാള അക്ഷരമാലയ്ക്ക് കൃത്യമായൊരു ഘടനയും സ്വത്വവും നൽകിയ നമ്മുടെ ഭാഷയുടെ പിതാവ് ചെറുശ്ശേരി നമ്പൂതിരി ലളിതവും മധുരമുള്ളതുമായ ഹാസ്യവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ കാവ്യശൈലിയിലാണ് അദ്ദേഹം കൃഷ്ണഗാഥ എഴുതിയത്. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ഹാസ്യപരിഹാസ ശൈലിയുടെ അമരക്കാരൻ. തുള്ളൽ എന്ന കലാരൂപം കണ്ടെത്തിയ അദ്ദേഹം സമൂഹത്തിലെ ഉന്നതരുടെ അഹങ്കാരങ്ങളെ പരിഹസിച്ചുകൊണ്ട് തികച്ചും സംഭാഷണ ശൈലിയിലുള്ള നർമ്മം സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിച്ചു. അന്ന് ആളുകളെ പബ്ലിക്കായി കളിയാക്കി വിടാൻ കുഞ്ചൻ നമ്പ്യാരെ പോലെ വേറെ ആരുമുണ്ടായില്ല. എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമൊക്കെ തുടങ്ങിവെച്ച ഈ ഭാഷയുടെ രുചി അത് വേറെ തന്നെയാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. Keep on listening RJ Kidavil. This is me RJ Sirin on my radio 90 FM. ketarinj kootugoda

ബാക്ക്. വീണ്ടും നിങ്ങൾക്കൊപ്പം കുട്ടിയാർജി സെറീനാണ് ഓൺ മൈ റേഡിയോ 90 FM. ഇനി നമുക്ക് കുറച്ച് ഫൺ ഫാക്ട്സ് ആയാലോ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തൃശ്ശൂരിനെ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് വിളിക്കാൻ മെയിൻ റീസൺ ഇവിടുത്തെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, പിന്നെ ലളിതകലാ അക്കാദമി. ഈ മൂന്ന് പ്രധാന പ്രസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. 1956 കേരളം രൂപീകൃതമായതിനു തൊട്ടു പിന്നാലെയാണ് ഈ അക്കാദമികൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. 1956 കേരള സാഹിത്യ അക്കാദമിയും തൊട്ടടുത്ത വർഷം 1957 സംഗീത നാടക അക്കാദമിയും നിലവിൽ വന്നു. പിന്നീട് 1962 ലളിതകലാ അക്കാദമിയും വന്നു. കലയെയും സാഹിത്യത്തെയും ഇത്ര നെഞ്ചോട് ചേർത്ത മറ്റൊരു നാടില്ല. ഇനിയും ഇതേപോലത്തെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. കീപ് ഓൺ ലിസ്ണിംഗ് ആർ ജെ കിടാവിൽ. ദിസ് ഇസ് മീ ആർ ജെ സെറീൻ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What's up, Thrissur? You're listening to my Radio 90FM with your favorite kutti RJ Sarin. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ സദ്യ. ഈ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം അവിയൽ. ഈ അവിയലിന് ഒരു ചരിത്രമുണ്ട്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മുരജപം നടക്കുന്ന ടൈമിൽ ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കണം. അവസാനത്തെ ദിവസം പാചകപ്പുരയിൽ പച്ചക്കറിക്ക് ഷോർട്ടേജ് വന്നു. നമ്മുടെ പാചകക്കാരൻ എന്ത് ചെയ്തെന്നോ, ബാക്കി വന്ന എല്ലാ പച്ചക്കറികളും വെട്ടിയരിഞ്ഞ് അദ്ദേഹം ഒരു പുതിയ കറി ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം അതിന് അവിയൽ എന്നും പേരിട്ടു. അദ്ദേഹം പേടിച്ചത് മഹാരാജാവിന് കൊടുത്തു. അത് രുചിച്ചു നോക്കി രാജാവിന് അത് നന്ദി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും സദ്യക്ക് അവിയൽ നിർബന്ധമായും വേണം. രാജാവ് തന്റെ കയ്യിലുണ്ടായ വള പാചകക്കാരന് സമ്മാനമായും കൊടുത്തു. അങ്ങനെയാണ് കേരള സദ്യയിലേക്ക് നമ്മുടെ അവിയലിന്റെ മാസ് എൻട്രി. ഇനിയും ഇതേപോലത്തെ കഥകളുമായി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. മോർ മ്യൂസിക് കമ്മിങ് അപ്പ്. ആർ ജെ കിടാവിൽ. ദിസ് ഇസ് മീ ആർ ജെ സെറീൻ ഓൺ മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: അരവത്തോളപ്പിൽ അബ്ദുട്ടി മകൻ സുദുട്ടി എന്നവൻ ഈ മഹറിന് സമമായി അവളെ സ്വീകരിക്കാൻ

0: ഇതൊക്കെ വരുവാടാറിയോ.
1: അത് ശരി, വന്ന് വന്ന് കുമാര് നമ്മളെക്കാൾ കുഴപ്പമുണ്ട്.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയില്ല.

0: ഇത്
1: ഞാൻ വെട്ടിത്തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: അന്ന് നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാൻ വേണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്ത്
0: നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞത്.
2: പിന്നെ
0: പോവേ
2: റൊമാൻറ്റിക് അറിയില്ല.
0: അതിലേക്ക് നിർണ്ണയം കാണിക്കണേ
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി ഒന്ന്

0: ബാക്ക് ഗായ്സ്. നിങ്ങൾക്കൊപ്പം മൈ റേഡിയോ 9 FM-ൽ ഉള്ളത് കുട്ടി ആർജി സെറീൻ ആണ്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ അവർ SMS ക്വസ്റ്റ്യൻ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾ പറയണേ.
1: അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കാൻ തള്ളക്കിയത് വേണ്ടാന്ന്.
2: എടാ, അത് സെന്നോന്റെ സഹോദരിയുടെ മുറിയ മര്യാദ ആൽവ.
1: അയ്യോ, ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്.
2: മിണ്ടരുത്, നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ.
1: ഓ,
2: അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമീലക്ക് നേരെ മറിച്ച, എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം.
1: കമീലാരിയുടെ റൂമേ?
2: കമീലാരിയോ? കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. എപ്പോഴും നീ ഒന്ന് ചെന്ന് നോക്ക്.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് അയക്കണേ. നിങ്ങൾ ഉത്തരങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. കുറച്ച് പാട്ടുകൾ ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മീ ആർജെ സെറി ഓൺ ആർജെ കിടാവ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വാട്സ് അപ്പ് തൃശൂർ, വി ആർ ബാക്ക് ഫോർ ദ ഫൈനൽ ടൈം ടുഡേ ഓൺ മൈ റേഡിയോ 90 FM. നിങ്ങൾക്കൊപ്പം കുട്ടിയാർജി സെറീനാണ്. നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തെ പറ്റിയും നമ്മുടെ അഭിമാനമായ സാഹിത്യകാരന്മാരെ പറ്റിയും ഒക്കെ പറഞ്ഞല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാ ഹിസ്റ്ററി പഠിക്കണതെന്ന്? നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമ്മുടെ ഭാഷയുമൊക്കെ പല തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്തതാണ്. ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? നോ മാറ്റർ ഹൗ ഹാർഡ് ദ ടൈംസ് ആർ, പുലരാൻ പോകുന്ന ഒരു നല്ല നാളേക്കായി തളരാതെ മുന്നോട്ട് പോകണമെന്നതാണ്. സോ കീപ് ഡ്രീമിംഗ് ബിഗ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ യുവർ ഡ്രീംസ്. നമുക്കും ഒരു ചരിത്രം കുറിക്കാനാവും, ചരിത്രം തിരുത്തി എഴുതാനും ആവും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ സുന്ദര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അൺടിൽ ദെൻ കീപ് ലിസണിംഗ്, കീപ് സ്മൈലിംഗ്. ദിസ് ഇസ് മീ ആർ ജെ സെറീൻ സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ആർ ജെ കിടാവ്. ബൈ ബൈ.

ഹായ് ഹലോ ഗുഡ് മോർണിംഗ് തൃശൂർ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളോടൊപ്പം ടീച്ചർ ആർ ജി നിപിൻ. ഞാൻ മാള ഹോളി ഗ്രേസ് അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് HOD ആയി വർക്ക് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ. അതിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളും ആരും എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണെന്നാണ് എന്റെയും വിശ്വാസം. സോ ഇന്ന് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ മൊത്തത്തിൽ AI മയം ആണല്ലോ. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ AI ടൂൾസിന്റെ ഉപയോഗം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈവൻ എഡ്യൂക്കേഷൻ സ്റ്റഡീസിലാണെങ്കിലും നമുക്ക് AIയുടെ ടെക്നോളജി വളരെയധികം ഇൻഫ്ലുവൻസ് ആവുന്നൊരു കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നുണ്ട്. അതിനു മുമ്പ് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ നിബിൻ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ നിങ്ങൾക്കൊപ്പം ഇന്ന് ടീച്ചർ അജയ് നിബിൻ. പറഞ്ഞു വന്നത് നമ്മുടെ സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്, അതായത് SMS ക്വസ്റ്റ്യനുള്ള സമയം. അപ്പൊ അത് നമുക്ക് ഏതാണ് എന്താണെന്ന് നോക്കിയാലോ. യെസ്, നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കുന്ന തള്ളക്ക് ഇത് വേണ്ടാന്ന്. എടാ, അത് സെന്നോന്റെ സഹോദരിയുടെ മുറിയ മര്യാദ ആൽവ. അയ്യോ, ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീ
2: ആട്ടാ. നമ്മുടെ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ.
1: ഓ,
2: അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമീലക്ക് നേരെ മറിച്ച, എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം.
1: കാമിലാരിയുടെ റൂമെ?
2: കാമിലാരിയോ, കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. എപ്പോഴും ഇല്ല, നീ ഒന്ന് ചെന്ന് നോക്ക്.
0: ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണം. അതായത് നമ്പർ ഞാനിവിടെ പറയാണ്, 9072879090. ഐ റിപ്പീറ്റ്, 9072879090. നിങ്ങൾ ആൻസർ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും ഇതിൻ്റെ കൂടെ അയക്കാൻ മറക്കരുത്. വേഗം അയക്കോളൂ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ സോഷ്യൽ മീഡിയ അതുപോലെ AI ഇൻഫ്ലുവൻസിനെ കുറിച്ചായിരുന്നു. നമ്മൾ രാവിലെ എണീക്കുന്ന മുതൽ ഉറങ്ങുന്ന വരെയും മൊബൈൽ ഫോണിലാണല്ലേ. ആ ഇപ്പോൾ ടീച്ചർ ഒരു വർക്ക് തന്നാൽ പോലും ഫോണേ ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ AIയിലൊക്കെ നോക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു AI. ഒരു കോയിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പോലെ AIക്കും അതിൻ്റെ ദോഷങ്ങളും ഗുണഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് നിബിൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. അപ്പം നമ്മൾ പറഞ്ഞത് AI കുറിച്ചാണല്ലേ. പണ്ടൊക്കെ ടീച്ചർമാർ നമുക്ക് വർക്ക് തരുമ്പോൾ നമ്മൾ തലപുകച്ച് ആലോചിച്ച് ഉത്തരങ്ങളൊക്കെ എഴുതി കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇപ്പം AI ഉള്ളപ്പം നമ്മളെന്തിനിങ്ങനെ പണിയെടുക്കണം അല്ലേ? അങ്ങനെ ഒരു ചിന്താഗതി ആയിരിക്കും. എന്തും അമിതമായാൽ അമൃതവും വിഷമെന്നാണല്ലോ പറയാറ്. സോ ഏതൊരു കാര്യത്തിനും ഒരു ലിമിറ്റ് വേണം അല്ലേ. AIയുടെ സഹായം തേടുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ക്രിയാത്മകമായ ചിന്തകളും ആവിഷ്കാരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയായിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന ഏതൊരു വർക്കും പൂർത്തീകരിക്കാനായിട്ട്. സോ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ രാജീനിപ്പൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചാണല്ലേ. പണ്ട് നമ്മൾ ബർത്ത്ഡേ, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം വരുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ പേജ് കീറി പേപ്പറിൽ നമ്മൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് വിശ്വസ് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലെത്താറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറേയാണ്. സോ എന്തൊക്കെ വന്നാലും നമ്മളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ്, ഒരു വ്യൂ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്ത്. തിരിച്ചു വരാം കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ രാജീനിബിൻ.

0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. നമ്മൾ ഇത്ര നേരം ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ AI എത്ര സ്മാർട്ടായാലും അതിനൊരു ലിമിറ്റുണ്ട്. അത് നമ്മൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് ഡാറ്റാസ് നൽകുന്നത്. പക്ഷേ മനുഷ്യരുടെ ചിന്തകൾക്ക് ലിമിറ്റില്ല. AI ഉത്തരങ്ങൾ കണ്ടുപിടിക്കും, പക്ഷേ പുതിയ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നതും മനുഷ്യരാണ്. AI ക്യാൻ ജനറേറ്റ് കണ്ടന്റ്, ബട്ട് ക്രിയേറ്റിവിറ്റി ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് നെവർ എക്സിസ്റ്റഡ് ബിഫോർ. അതുകൊണ്ട് AI ഒരു പവർഫുൾ ടൂളാണ്, പക്ഷേ ഇമാജിനേഷൻ, പാഷൻ, ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി ഇവയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. യെസ്, യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ നിബിൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. നമ്മൾക്കിപ്പോൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഡോക്ടറെ പോയി കാണും. പക്ഷേ അതിനു മുമ്പ് സ്വയം ചികിത്സ ചെയ്യാറുണ്ടോ ഫോണിൽ നോക്കിയിട്ട്? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ എന്തു വന്നാലും ഫോണിൽ പോയാണ് ആദ്യം നോക്കാറ്. അങ്ങനെ ഒരു ദിവസം AI പറഞ്ഞു എന്ന് പറഞ്ഞ അവൻ മാരകമായ അസുഖമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചു. ശരിക്കും AI ഒക്കെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. സോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾക്കുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ തന്നെ സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. സോ തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് നിബിൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ട് തന്നെ പഠനരംഗത്ത് യൂസ്ഫുള്ളായ ചില കാര്യങ്ങൾ നോക്കിയാലോ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഗ്രാമർ ഉണ്ടെങ്കിൽ ഗ്ലാമർ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിലോട്ട് വരുമ്പം ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്ലാമർ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമറിലാണ് ഇരിക്കുന്നത്. അതെങ്ങനെ കുറച്ചുകൂടി നന്നായി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ AI ടൂളായ ഗ്രാമർലിനെ കുറിച്ചാണ്. പ്രധാന സവിശേഷതകളായ ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ഗ്രാമറിൽ വരുന്ന തെറ്റുകൾ തിരുത്തുക, അതോടൊപ്പം തന്നെ ശൈലി മെച്ചപ്പെടുത്തുക, ടോൺ ക്രമീകരിക്കുക. അതായത് നമ്മൾക്കറിയാം പലതരം ആക്സെൻറ്റുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിലുണ്ട് അല്ലേ, നമ്മുടെ അമേരിക്കൻ, ബ്രിട്ടീഷ് എന്നും. അപ്പോൾ അതിലെ ടോൺ ആക്സെൻറ്റ്, നമ്മുടെ ഫൊണെറ്റിക്സ് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മനോഹരമായ ഗ്രാമറിലൂടെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതുപോലെയുള്ള AI ടൂളുകൾ വളരെ പ്രയോജനകരമായി നമ്മൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ, ഒരു വശത്തെക്കുറിച്ച് പറഞ്ഞു, മറുവശത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ രാജീനിപ്പൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. എ എൽ ടൂൾസിൽ നമ്മൾ ഇനി അടുത്തതായി നോക്കുന്നത് പഠനത്തിനും റിവിഷനും ഉപകരിക്കുന്ന ഒരു ടൂളായ ക്വിസ്ലെറ്റ് AIനെ കുറിച്ചാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണപ്രദമായ ഈ AI ടൂൾ പഠനത്തിനായി നമ്മൾ ഫ്ലാഷ് കാർഡ് രൂപേണ നമ്മളുടെ പഠന കാര്യങ്ങൾ നമ്മൾ എഴുതി അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മൂലം നമ്മൾക്ക് പലതരത്തിലുള്ള ക്വിസുകളായും പാഠ്യോദര ഖണ്ഡികകളായും നമ്മൾക്ക് ഈ ഫ്ലാഷ് കാർഡുകളുടെ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. അത് നമ്മളുടെ സെൽഫ് അസസ്മെൻറ്റിനും അതോടൊപ്പം തന്നെ നമ്മളുടെ ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പഠന ക്രമീകരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പ് കൂടിയാണ് ക്വിസ്ലെറ്റ് AI എന്നുള്ളത്. AI ടൂളുകളുടെ വിശേഷങ്ങളുമായി നമ്മൾക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് നിബിൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന AI ടൂളുകൾ അധ്യാപകർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു AI ടൂളായ മാജിക് സ്കൂൾ AI അഥവാ എജുവേഡ് AIയെ കുറിച്ചാണ്. അധ്യാപകർക്കായി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേക AI പ്ലാറ്റ്ഫോമാണിത്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിശദമായ ലെസൺ പ്ലാനുകൾ നമുക്ക് ഈ ആപ്പ് മൂലം നിർമ്മിക്കാൻ കഴിയും. കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് വിശദാംശങ്ങൾ ലഭ്യമാക്കാനും മാതൃകാ ചോദ്യപേപ്പറുകൾ ക്യുസുകൾ പെട്ടെന്ന് നിർമ്മിക്കുവാനും നമ്മൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് കാർഡുകൾ എഴുതാനും രക്ഷിതാക്കളുടെ അയക്കാനുള്ള ഇമെയിലുകൾ തയ്യാറാക്കുന്നതിനും നമ്മളെ ഇത് സഹായിക്കും. ഇതുകൂടാതെ തന്നെ മറ്റൊരു ടൂളാണ് ബ്രിസ് ടീച്ചിങ് എന്നുള്ളൊരു ടൂൾ. ഇത് നമ്മുടെ ജോലിഭാരം ടീച്ചർമാരുടെ കുറച്ച് വർക്ക് ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അതിൽ നിന്ന് നേരിട്ട് കുട്ടികൾക്കായി വർക്ക്ഷീറ്റുകൾ നിർമ്മിക്കാനും ക്യുസുകൾ നിർമ്മിക്കാനും ഈ ടൂൾ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റുകൾ വാലുവേഷൻ ചെയ്യാനും ഫീഡ്ബാക്കുകൾ നൽകാനും ഈ ടൂൾ വളരെ സൗകര്യപ്രദമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ടൂളുകൾ നിലവിൽ അവൈലബിൾ ആണ് ഈ പഠനരംഗത്ത്. ഏതായാലും നമ്മുടെ പാട്ടുവീട്ടിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് നിബിൻ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടെ നിങ്ങൾക്കൊപ്പം ഇന്ന് ടീച്ചർ അജയൻ നിബിൻ. പറഞ്ഞു വന്നത് നമ്മുടെ സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്, അതായത് SMS ക്വസ്റ്റ്യനുള്ള സമയം. അപ്പൊ അത് നമുക്ക് ഏതാണ് എന്താണെന്ന് നോക്കിയാലോ. യെസ്, നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കുന്ന തള്ളക്ക് ഇത് വേണ്ടാന്ന്. എടാ, അത് സെന്നോന്റെ സഹോദരിയുടെ മുറിയ മര്യാദ ആൽവ.
2: അയ്യോ, ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീ ആട്ടത്.
1: മിണ്ടരുത്, നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ.
2: ഓ,
1: അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമീലക്ക് നേരെ മറിച്ച, എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം.
2: കമീലാരിയുടെ റൂമെ?
1: കമീലാരിയോ? കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്.
2: ഭ്രാന്താ,
1: എപ്പോഴും ഇല്ല, നീ ഒന്ന് ചെന്ന് നോക്ക്.
0: ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണം. അതായത് നമ്പർ ഞാനിവിടെ പറയാണ്, 9072879090. ഐ റിപ്പീറ്റ്, 9072879090. നിങ്ങൾ ആൻസർ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും ഇതിൻ്റെ കൂടെ അയക്കാൻ മറക്കരുത്. വേഗം അയക്കോളൂ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയൻ നിബിൻ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ഒപ്പം ടീച്ചർ അജയ് നിബിൻ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ ഒരു മണിയോടെ അടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാകാറായി. സോ പോകുന്നതിന് മുമ്പ് എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജോലിഭാരവും പഠനവും എല്ലാം എളുപ്പമാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അമിതവും അന്ധവുമായ ഉപയോഗം നമ്മുടെ ചിന്താശേഷിയെയും അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. സോ എപ്പോഴും ഒരു കാര്യം റിമൈൻഡ് ചെയ്യുക, AI യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക. സോ മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ ആജയ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുവരേക്കും ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആജയ് നിബിൻ, സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூடா பச்சச்சோ.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളി.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് കേട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Don't.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.